0: കുംഭാസിലെ പോക്കുറിയ അമ്മാർ നാപ്പുറാസിനോ മദീന ലളിത ഭവനങ്ങളില്ലാതെ തമ്മിൽ ലോകനെ കീഴ്ക്കു
1: Ovintis, nemak informasaun balorong ohing, husi studi sentral Kampung Alor Dili, hawer siana belo, lori ekipa nebe servisu, hato brigadu wain, i adeus.